0: ശുബ്രഹ്മണ്യം ശുബ്രഹ്മണ്യം ഷൺമുഖനാഥ ശുബ്രഹ്മണ്യം ശിവ ശിവ ശിവ ശിവ ശുബ്രഹ്മണ്യം ഹര ഹര ഹര ഹര ശുബ്രഹ്മണ്യം ഓം ശിവ ശിവ ശിവ ശിവ സുബ്രഹ്മണ്യം ഹര ഹര ഹര ഹര സുബ്രഹ്മണ്യം
1: ശിവ ശിവ ശിവ സുബ്രഹ്മണ്യം
0: ജയ ശിവ ശിവ ശിവ ശിവ സുബ്രഹ്മണ്യം ഹര ഹര ഹര ഹര
1: സുബ്രഹ്മണ്യം
0: ശിവ ശിവ ഹര ഹര സുബ്രഹ്മണ്യം ഹര ഹര ശിവ ശിവ സുബ്രഹ്മണ്യം ശിവ ശിവ ഹര ഹര സുബ്രഹ്മണ്യം.